നമസ്കാരം പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കളെ, എല്ലാവർക്കും സ്നേഹത്തോടെ ഒരു സുദിനം ആശംസിക്കുന്നു. നമസ്കാരം പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കളെ, എല്ലാവർക്കും സ്നേഹത്തോടെ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കായി ഇന്ന് ഞാൻ

ഉപയോഗിക്കുന്ന ഈ വേദി ഓണെയറിൽ വരുമ്പോൾ ട്യൂൺ ചെയ്യാൻ മറക്കരുതേ. മലയാള ഭാഷയോടുള്ള നമ്മുടെ സ്നേഹം നമുക്കൊന്നിച്ച് ആഘോഷിക്കാം. നമ്മുടെ റേഡിയോ കേൾക്കുന്ന വളരെയധികം പേർ ഉണ്ട്. പ്രായഭേദമന്യേ കുട്ടികൾ മുതൽ പ്രായമേറിയ മാതാപിതാക്കളും സുഹൃത്തുക്കളും ധാരാളം സ്റ്റുഡൻസും ഇത് കേൾക്കുന്നുണ്ട്. അവർക്കൊക്കെ മലയാളം കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഒരു അവസരം കൂടി ആണ് നമ്മൾ നൽകുന്നത്. അതുകൊണ്ട് കുറച്ച് സിമ്പിളായ ചെറിയ ചെറിയ ടോപ്പിക്സ്, കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ പറയുവാൻ ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഞാൻ ആദ്യം സംസാരിക്കുന്നത് എല്ലാവർക്കും സുപരിചിതമായ ഒരു പ്രധാന യാത്രാരേഖയായ പാസ്പോർട്ടിനെ കുറിച്ചാണ്. എ പാസ്പോർട്ട് ഈസ് ആൻ ഒഫീഷ്യൽ ട്രാവൽ ഡോക്യുമെന്റ് അല്ലേ. മലയാളത്തിൽ പറഞ്ഞാൽ പാസ്പോർട്ട് എന്നത് ഒരു രാജ്യത്തിൻ്റെ സർക്കാർ നൽകുന്ന ഔദ്യോഗിക യാത്രാരേഖയാണ്. ഇത് വ്യക്തിയുടെ തിരിച്ചറിയലിനും പൗരത്വം തെളിയിക്കുവാനും വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുവാൻ ആവശ്യമായ പ്രധാന രേഖയായും പ്രവർത്തിക്കുന്നു. ഇന്ത്യൻ പാസ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞാൽ 1967 പാസ്പോർട്ട് ആക്ട് പ്രകാരം ഇന്ത്യൻ പൗരന്മാരുടെ പൗരത്വം സ്ഥിരീകരിക്കുന്ന പ്രധാന രേഖകളിൽ ഒന്നാണ് പാസ്പോർട്ടുകൾ. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് രാജ്യത്തെ പാസ്പോർട്ടുകൾ വിതരണം ചെയ്യുന്നത്. ഈ പാസ്പോർട്ടുകൾ അവയുടെ ഉപയോഗം, പ്രത്യേക അവകാശങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. അവയെന്തെല്ലാമെന്ന് നോക്കാം. ഒന്നാമത്തേത് സാധാരണ പാസ്പോർട്ട്. കടുനീല നിറത്തിലുള്ള ഈ പാസ്പോർട്ട് സാധാരണയുള്ള പൊതുജനങ്ങൾക്ക് നൽകുന്നതാണ്. വിനോദയാത്ര, ജോലി, പഠനം, കുടുംബ സന്ദർശനം തുടങ്ങിയ സാധാരണ ആവശ്യങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തേത് ഔദ്യോഗിക അഥവാ സർവീസ് പാസ്പോർട്ട്. വെള്ള നിറത്തിലുള്ള ഈ പാസ്പോർട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ ഔദ്യോഗിക ചുമതലകൾക്കായി വിദേശത്ത് പോകുമ്പോൾ ഉപയോഗിക്കുന്നു. മൂന്നാമത്തേത് നയതന്ത്ര പാസ്പോർട്ട്. മറൂൺ നിറത്തിലുള്ള ഈ പാസ്പോർട്ട് നയതന്ത്രജ്ഞർക്കും സ്ഥാനപതിമാർക്കും ഉയർന്ന തല സർക്കാർ പ്രതിനിധികൾക്കുമാണ് നൽകുന്നത്. ഇനിയും നമ്മൾക്ക് പാസ്പോർട്ട് റിക്വയർമെന്റ്സ് അഥവാ പാസ്പോർട്ട് ലഭിക്കാൻ ആവശ്യമായ രേഖകൾ എന്തെല്ലാമെന്ന് നോക്കാം. തിരിച്ചറിയൽ രേഖ അഥവാ ഐഡന്റിറ്റി പ്രൂഫ്. അതിന് നമ്മൾക്ക് ആധാർ കാർഡ്, വോട്ടേഴ്സ് ഐ ഡി, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ ഉപയോഗിക്കാം. പിന്നീട് നമ്മൾക്ക് വേണ്ടത് അഡ്രസ് പ്രൂഫാണ്, വിലാസ തെളിവ്. അതിന് നമ്മൾക്ക് ആധാർ കാർഡ്, ഇലക്ട്രിസിറ്റി ബിൽ, ബാങ്ക് പാസ്ബുക്ക്, റെന്റൽ എഗ്രിമെന്റ് എന്നിവ ഉപയോഗിക്കാം. പിന്നീട് ജനന തീയതി തെളിവ്, ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് വേണം. അതിന് നമ്മൾക്ക് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, പിന്നെ പഠന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും, പിന്നെ മറ്റ് അക്സെപ്റ്റഡ് ഡോക്യുമെന്റ്സിൽ നിന്നും അത് നമ്മൾക്ക് എടുക്കാം. പിന്നീട് വേണ്ടത് പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. പിന്നെ ഒരു പ്രധാന കാര്യം, നിങ്ങളുടെയിൽ പഴയ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പുതിയ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുകയോ റിന്യൂവലിന് അപ്ലൈ ചെയ്യുകയോ ചെയ്യുമ്പോൾ ഈ പാസ്പോർട്ട് നമ്മൾ അവരെ കാണിക്കുകയോ സറണ്ടർ ചെയ്യുകയോ ചെയ്യണം. അതേപോലെ ആവശ്യമായ അപേക്ഷാ ഫീസുകൾ ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദി പാസ്പോർട്ട് അതോറിറ്റി നമ്മൾ ഇതവർക്ക് നൽകണം. ഒരു രാജ്യത്തിന്റെ പാസ്പോർട്ട് കണ്ടാൽ ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത് അതിന്റെ നിറമാണല്ലേ. ലോകത്തെ പാസ്പോർട്ടുകൾക്ക് ഒരേ നിറമല്ല. എന്നിരുന്നാലും ഭൂരിഭാഗം രാജ്യങ്ങളും 4 പ്രധാന നിറങ്ങളാണ് ഉപയോഗിക്കുന്നത്: ചുവപ്പ്, നീല, പച്ച, കറുപ്പ്. ഒരു രാജ്യത്തിന് ഏത് നിറത്തിലുള്ള പാസ്പോർട്ട് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം, നിങ്ങൾക്കറിയാമോ അത്? അതിനായി അന്താരാഷ്ട്ര നിയമമൊന്നുമില്ല. നിറങ്ങൾ സാധാരണയായി ആ രാജ്യത്തിന്റെ ചരിത്രം, സംസ്കാരം, മതം, പ്രാദേശിക കൂട്ടായ്മകൾ, ദേശീയ തിരിച്ചറിയൽ എന്നിവയെ പ്രതിഫലിപ്പിക്കുന്നതാണ്.

വെൽക്കം ബാക്ക് ടു 92.3 മലയാളം എഫ് ഒ. എൻ്റെ അടുത്ത ടോപ്പിക് പി എം ശ്രീ എന്താണ്? ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും ഈ ആർ ബി എന്താണ് പറയാൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ ന്യൂസിലും മറ്റും പി എം ശ്രീ എന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. എന്നാലും ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയട്ടെ. ദേശീയ വിദ്യാഭ്യാസ നയം 2020 എന്ന പ്രോജക്റ്റ് നടപ്പാക്കുന്നതിൻ്റെ മാതൃകയായി പ്രവർത്തിക്കുന്ന ആധുനികവും മികച്ച സൗകര്യങ്ങളുള്ളതുമായ മാതൃകാ വിദ്യാലയങ്ങളാക്കി നിലവിലുള്ള ഇന്ത്യൻ സ്കൂളുകളെ ഉയർത്തുകയും നവീകരിക്കുകയും ചെയ്യുവാൻ വേണ്ടി തയ്യാറാക്കിയ കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീ അഥവാ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്ന ഇന്ത്യ സർക്കാരിൻ്റെ ഒരു കേന്ദ്ര സഹായ പദ്ധതിയാണിത്. ഇതുമായി മുന്നോട്ട് പോകുവാൻ നമ്മുടെ കേരളം തീരുമാനിച്ചു. ഈ സ്കൂളുകൾ വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനം, മികച്ച പഠന രീതികൾ, സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, പരിസ്ഥിതി സൗഹൃദമായ പഠനാന്തരീക്ഷം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന മാതൃകാ സ്ഥാപനങ്ങളായി പ്രവർത്തിക്കും എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച ദേശീയ വിദ്യാഭ്യാസ നയം 2020, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 രാജ്യത്തെ വിവിധ വിദ്യാഭ്യാസ മേഖലകളിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. നിലവിലുള്ള 10+2 രീതിക്ക് പകരം ഉള്ള ഒരു പുതിയ സ്കൂൾ വിദ്യാഭ്യാസ ഘടനയാണ് പി എം ശ്രീ പ്രകാരം നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാന മാറ്റങ്ങൾ വിദ്യാഭ്യാസ ഘടനയിൽ ആവും. 3 മുതൽ 18 വരെയുള്ള കുട്ടികളുടെ വളർച്ചയ്ക്ക് അനുസരിച്ചാണ് ഈ രീതി. ഇതിൽ പ്രീ സ്കൂൾ മുതൽ 2ാം ക്ലാസ് വരെ അടിസ്ഥാന തലം, 3 മുതൽ 5 വരെ പ്രാഥമിക തലം, 6 മുതൽ 8 വരെ മിഡിൽ തലം, 9 മുതൽ 12 വരെ സെക്കൻഡറി തലം എന്നിങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്. മാതൃഭാഷയ്ക്ക് പ്രാധാന്യം നൽകുന്നുമുണ്ട്. 5ാം ക്ലാസ് വരെയെങ്കിലും മാതൃഭാഷയോ പ്രാദേശിക ഭാഷയോ അധ്യാപന മാധ്യമമായിരിക്കുകയും വേണം. ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രത്യേകിച്ച് ബിരുദ പഠനത്തിൽ വിദ്യാർത്ഥികൾക്ക് കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാൻ കൂടുതൽ സ്വാതന്ത്ര്യവും ഒന്നിലധികം തവണ കോഴ്സിൽ പ്രവേശിക്കുവാനും പുറത്തു പോകുവാനുള്ള മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് എക്സിറ്റ് അവസരവും ലഭിക്കുന്നു. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായുള്ള പി എം ശ്രീ പദ്ധതി കേരളത്തിൽ കേന്ദ്ര സഹായം സ്വീകരിച്ച് ഈ പദ്ധതി ഒരു ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായി അംഗീകരിക്കപ്പെടും, അല്ലെങ്കിൽ ജനങ്ങൾക്കിത് ലഭ്യമാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ?

റേഡിയോ പ്രക്ഷേപണത്തിലേക്ക് വീണ്ടും സ്വാഗതം. എന്റെ അടുത്ത ടോപ്പിക് എന്താണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളിൽ ചിരിയുണരും. മുരിങ്ങ, മുരിങ്ങയ്ക്ക എല്ലാവരും കേട്ടിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണല്ലേ, ആരോഗ്യത്തിന് മികച്ചത്. പക്ഷേ ഓസ്ട്രേലിയയിലെ നിയന്ത്രണങ്ങൾ എന്തുകൊണ്ട്? ശ്രോതാക്കളെ, മുരിങ്ങ ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സസ്യമാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. അതിൻ്റെ ഇലകൾ, കായ്, പൂവ്, വിത്ത് എന്നിവയിൽ ധാരാളം വൈറ്റമിനുകളും ധാതുക്കളും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുരിങ്ങയെ പലരും അത്ഭുത സസ്യമെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ ഓസ്ട്രേലിയ മുരിങ്ങ കൊണ്ടുവരുന്നത് നിർത്തിയോ എന്ന ചോദ്യം പലരും ചോദിക്കാറുണ്ട്. യാഥാർത്ഥ്യം എന്തെന്നാൽ, ഓസ്ട്രേലിയ മുരിങ്ങയെ പൂർണ്ണമായും നിരോധിച്ചിട്ടില്ല. എന്നാൽ രാജ്യത്തിൻ്റെ കൃഷിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നതിനായി വളരെ കർശനമായ ജൈവസുരക്ഷാ നിയമങ്ങൾ നിലവിലുണ്ട്. പുതിയ മുരിങ്ങക്കായകൾ, ഇലകൾ, വിത്തുകൾ തുടങ്ങിയവയിൽ കീടങ്ങളോ രോഗാണുക്കളോ സസ്യരോഗങ്ങളോ ഒളിഞ്ഞിരിക്കുവാൻ സാധ്യതയുണ്ട്. ഇവ ഓസ്ട്രേലിയയിലെ കാർഷിക മേഖലയ്ക്ക് വലിയ ഭീഷണിയാകുവാനും ഇടയുണ്ട്. അതുകൊണ്ടാണ് ഇറക്കുമതിക്ക് കർശനമായ പരിശോധനകളും അനുമതികളും ആവശ്യമായി വരുന്നത്. അതേസമയം ആവശ്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് ഇറക്കുമതി ചെയ്യുന്ന ചില സംസ്കരിച്ച ഉൽപ്പന്നങ്ങൾക്ക് അനുമതി ലഭിക്കാറുമുണ്ട്. അതിനാൽ മുരിങ്ങ ഓസ്ട്രേലിയ നിരോധിച്ചു എന്നത് ശരിയായ പ്രസ്താവനയല്ല, ശരിയായ വാചകം ഇതാണ്: ഓസ്ട്രേലിയയിൽ മുരിങ്ങയുടെ ഇറക്കുമതി ജൈവ സുരക്ഷാ നിയമങ്ങൾ അനുസരിച്ച് കർശനമായി നിയന്ത്രിക്കപ്പെടുന്നു എന്നാണ്. പ്രിയ ശ്രോതാക്കളെ, ഓരോ രാജ്യത്തിൻ്റെയും ജൈവ സുരക്ഷാ നിയമങ്ങൾ ആ രാജ്യത്തിൻ്റെ കൃഷിയും പ്രകൃതിയും സംരക്ഷിക്കുവാനാണ്. അതിനാൽ വിദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും സസ്യഭാഗങ്ങളോ ഭക്ഷ്യവസ്തുക്കളോ കൊണ്ടുപോകുന്നതിന് മുമ്പ് ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും അറിയുന്ന ഒരു കാര്യം, അടുത്തിടെ മലയാള സിനിമാ നടി നവ്യ നായർ ഓസ്ട്രേലിയയിലെത്തിയപ്പോൾ സംഭവിച്ച ഒരു ചെറിയ അബദ്ധം വലിയ വാർത്തയായി മാറി. ഓണാഘോഷത്തിൽ പങ്കെടുക്കുവാനായി മെൽബണിലെത്തിയ നവ്യ നായർ തൻ്റെ കൈവശം ഏകദേശം 15 സെന്റിമീറ്റർ നീളമുള്ള മുല്ലപ്പൂ തലയിൽ ചൂടിക്കൊണ്ടുവന്നിരുന്നു. ഓസ്ട്രേലിയയിലെ കർശനമായ ജൈവ സുരക്ഷാ നിയമപ്രകാരം പുതിയ പൂക്കളും സസ്യഭാഗങ്ങളും രാജ്യത്തേക്ക് കൊണ്ടുവരുമ്പോൾ നിർബന്ധമായും അത് ഡിക്ലെയർ ചെയ്യണം. അതെ, ഇക്കാലത്തെ സൂപ്പർ ഫുഡുകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴെല്ലാം ആദ്യം ഉയർന്നു വരുന്ന പേരുകളിൽ ഒന്നാണ് മുരിങ്ങ. എൻ്റെ കുട്ടിക്കാലത്ത് ദിവസവും ഒരു ഡിഷിൽ എൻ്റെ അമ്മ മുരിങ്ങക്കായ ഉപയോഗിച്ചിരുന്നു. എൻ്റെ വീടിനോട് ചേർന്ന് നിന്ന മുരിങ്ങയും ഞാനുമായും ഒരു അഭേദ്യ ബന്ധമുണ്ടായിരുന്നു. ഹാ, നല്ലൊരു ഓർമ്മയല്ലേ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും മുരിങ്ങയെ ഒരു സൂപ്പർ ഫുഡ് എന്നാണ് വിശേഷിപ്പിച്ചത്. മുരിങ്ങ എന്നും അറിയപ്പെടുന്ന ഒരു പോഷക ശക്തി കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നു. ഇത് പലതരത്തിൽ ഉപയോഗിക്കുന്നു. സാമ്പാറിലും അവിയലിലും ഉൾപ്പെടെ കേരളീയ ഭക്ഷണങ്ങളിലെ നിറസാന്നിധ്യമായ പച്ചക്കറിയാണ് മുരിങ്ങക്കായ. മീൻകറികളിലും തീയലിലും മുരിങ്ങക്കായ ഉപയോഗിക്കുന്നവരും ഉണ്ട്. രോഗപ്രതിരോധ ശേഷി ഉൾപ്പെടെ വർദ്ധിപ്പിക്കുന്ന മുരിങ്ങക്കായ നിത്യവും കഴിച്ചാൽ നിരവധി ആരോഗ്യ ഗുണങ്ങളുമുണ്ട്. ഉപയോഗശൂന്യമാണെന്ന് കരുതി ആളുകൾ പലപ്പോഴും മുരിങ്ങയുടെ സ്കിൻ ഉപേക്ഷിക്കാറുണ്ടെങ്കിലും മുരിങ്ങയുടെ തൊലികൾ വളരെ ഉപയോഗപ്രദമാണെന്ന് മിക്ക ആളുകൾക്കും അറിയില്ല. മുരിങ്ങയുടെ തൊലികൾ പോഷകങ്ങളാലും സമ്പുഷ്ടമാണ്. അതിനാൽ നിങ്ങൾ അവ ഉപയോഗിച്ച് മുരിങ്ങ ചായ വരെ ഉണ്ടാക്കാം. മുരിങ്ങയ്ക്ക ആരോഗ്യത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്ന പച്ചക്കറിയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ പോഷകങ്ങൾ മൊത്തത്തിലുള്ള ആരോഗ്യം നിലനിർത്തുവാൻ സഹായിക്കുന്നു. എന്നാൽ എനിക്കൊരു ചോദ്യമുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും അതിൻ്റെ എരിവുള്ള മുരിങ്ങയ്ക്കയുടെ അച്ചാർ പരീക്ഷിച്ചിട്ടുണ്ടോ? പിക്കിൾ നമ്മൾക്ക് ഏവർക്കും ഇഷ്ടമാണ്. ഇത് മാങ്ങ അച്ചാർ പോലെ തന്നെ രുചികരമാണ്. ഒരു പക്ഷേ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇനി മുരിങ്ങയ്ക്ക ഇട്ടൊരു അച്ചാർ ഉണ്ടാക്കി നോക്കൂ. വളരെ കാലം നീണ്ടു നിൽക്കുന്നതും സുഗന്ധ വ്യഞ്ജനങ്ങൾ നിറഞ്ഞതുമായ ഒരു പുതിയ അച്ചാർ പരീക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. വീണ്ടും ട്രൈ ചെയ്യൂ. മുരിങ്ങയ്ക്ക ഒരു മികച്ച ഓപ്ഷനാണ്.

മലയാളം പ്രക്ഷോഭണത്തിലേക്ക് വീണ്ടും സ്വാഗതം. എന്റെ അടുത്ത വിഷയം ഇപ്പോൾ ഓസ്ട്രേലിയയിൽ എമ്പാടും നടക്കുന്ന ഒരു ആഘോഷത്തെ കുറിച്ചാണ്. ജൂലൈ മാസം ഓസ്ട്രേലിയയിൽ ശൈത്യകാലത്തിന്റെ മധ്യകാലമാണ്. ഈ മാസം വിവിധ സാംസ്കാരിക, സാമൂഹിക, ദേശീയ, അന്തർദേശീയ പരിപാടികൾ നടക്കുന്നു. അവയിൽ പ്രധാനപ്പെട്ട ചിലത് പരിചയപ്പെടാം. ഓസ്ട്രേലിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക ആഴ്ചകളിൽ ഒന്നായ നൈഡോക് വീക്ക് ഈ വർഷം ജൂലൈ 5 മുതൽ 12 വരെ ആചരിക്കുന്നു. അബോറിജിനൽ ആൻഡ് ടോറസ് സ്ട്രെയ്റ്റ് ഐലൻഡർ ജനതയുടെ ആയിരക്കണക്കിന് വർഷങ്ങളായുള്ള പാരമ്പര്യം, സംസ്കാരം, ഭാഷ, കല, ചരിത്രം, സമൂഹത്തിനുള്ള സംഭാവനകൾ എന്നിവയെ ആദരിക്കുവാനും ആഘോഷിക്കുവാനുമാണ് ഈ ആഴ്ച ജനങ്ങൾ ഒത്തുചേരുന്നത്. 50 Years of Deadly എന്നതാണ് 2026 നൈഡോക് വീക്ക് തീം. ഇത് ഫസ്റ്റ് നേഷൻസ് ജനതയുടെ ശക്തി, അഭിമാനം, നേട്ടങ്ങൾ, തലമുറകളിലൂടെ കൈമാറിയ അറിവുകൾ എന്നിവയെ ഓർമ്മിപ്പിക്കുന്നു. നൈഡോക് എന്നത് നാഷണൽ അബോറിജിനൽ ആൻഡ് ഐലൻഡർ ഡേ ഒബ്സർവൻസ് കമ്മിറ്റി എന്നതിന്റെ ചുരുക്കപ്പേരാണ്. ഓസ്ട്രേലിയയിലെ അബോറിജിനൽ ആൻഡ് ടോറസ് സ്ട്രെയ്റ്റ് ഐലൻഡർ ജനവിഭാഗങ്ങളുടെ ചരിത്രം, സംസ്കാരം, നേട്ടങ്ങൾ, സംഭാവനകൾ എന്നിവയെ ആദരിക്കുവാനും ആഘോഷിക്കുവാനുമാണ് ഈ വാരം ആചരിക്കുന്നത്. ഓസ്ട്രേലിയയിലെ ആദിവാസി ജനതയ്ക്ക് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്. അവരുടെ ഭാഷകൾ, ഭൂമിയുമായുള്ള ബന്ധം, പ്രകൃതിയോടുള്ള ആദരം, കലാരൂപങ്ങൾ എന്നിവ ഓസ്ട്രേലിയൻ സംസ്കാരത്തിന്റെ വിലപ്പെട്ട ഭാഗങ്ങളാണ്. ഓരോ വർഷത്തെയും നൈഡോക് വീക്ക് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? ആദിവാസി ജനതയുടെ ചരിത്രത്തെ മനസ്സിലാക്കുക, അവരുടെ സംസ്കാരത്തെ ബഹുമാനിക്കുക, സമത്വവും ഉൾക്കൊള്ളലും പ്രോത്സാഹിപ്പിക്കുക, ഭാവിയിൽ ഒരുമിച്ച് മുന്നോട്ടു പോവുക എന്നിവയാണ്. ഓസ്ട്രേലിയ പോലുള്ള ബഹു സാംസ്കാരിക രാജ്യത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ രാജ്യത്തിന്റെ ആദ്യ ജനതയുടെ പൈതൃകത്തെക്കുറിച്ച് അറിയുകയും ആദരിക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. ഭൂതകാലത്തെ ബഹുമാനിച്ച് വർത്തമാനത്തിൽ ഒന്നായി ചേർന്ന് ഭാവിയെ ഒരുമിച്ച് നിർമ്മിക്കുക എന്ന സന്ദേശമാണ് ഓരോ നൈഡോക് വീക്കും നൽകുന്നത്. ഈ അവസരത്തിൽ നമ്മൾ എല്ലാവരും ഓസ്ട്രേലിയയുടെ ആദ്യ ജനതയുടെ സംസ്കാരത്തെ മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാം. അടുത്തതായിട്ട് വരുന്നത് വേൾഡ് പോപ്പുലേഷൻ ഡേ ആണ്. അത് ജൂലൈ 11 ലോക ജനസംഖ്യ, ആരോഗ്യം, വിദ്യാഭ്യാസം, സ്ത്രീ ശാക്തീകരണം, സുസ്ഥിര വികസനം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്ന ദിനമാണിത്. ഇന്ന് നമുക്ക് പരിചയപ്പെടാം ലോകമെമ്പാടും ആചരിക്കുന്ന മറ്റൊരു ദിനമായ ലോക ജനസംഖ്യാ ദിനം, വേൾഡ് പോപ്പുലേഷൻ ഡേ. എല്ലാ വർഷവും ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നത്. ലോക ജനസംഖ്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. 1989 ഐക്യരാഷ്ട്രസഭയുടെ വികസിത പരിപാടിയായ ഗവേണിംഗ് കൗൺസിലാണ് ലോക ജനസംഖ്യാ ദിനം ആചരിക്കുവാൻ തീരുമാനിച്ചത്. 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 5 ബില്യൺ എത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ദിനം രൂപീകൃതമായത്. ലോക ജനസംഖ്യ വർദ്ധിക്കുന്നതോടെ നിരവധി വെല്ലുവിളികളും ഉയരുന്നു. അവയിൽ പ്രധാനപ്പെട്ടവ എന്തൊക്കെയാണ്? ഭക്ഷണവും ശുദ്ധജലവും എല്ലാവർക്കും ലഭ്യമാക്കുക, മികച്ച ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കുക, വിദ്യാഭ്യാസ അവസരങ്ങൾ വർദ്ധിപ്പിക്കുക, സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുകയും സുസ്ഥിര വികസനം ഉറപ്പാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്.

ഇന്നത്തെ ബ്രോഡ്കാസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യുവാൻ സമയമായി. പതിവ് പോലെ എല്ലാ ബ്രോഡ്കാസ്റ്റിലും ഇന്നത്തെ ചിന്ത അല്ലെങ്കിൽ ഒരു ചെറിയ കോട്ട് ഞാൻ പറയാറുണ്ട്. നിങ്ങളുടെ അനുവാദത്തോടെ പറയട്ടെ. ജീവിതത്തിൽ നമ്മൾ നേടുന്നതല്ല നമ്മളുടെ യഥാർത്ഥ സമ്പത്ത്. നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന നല്ല മാറ്റങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ നേട്ടം. നമ്മൾ സമ്പാദിക്കുന്ന ധനത്തെക്കാളും സ്ഥാനത്തെക്കാളും വിലപ്പെട്ടത് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന നല്ല സ്വാധീനമാണ്. ഓരോ ദിവസവും തുടങ്ങുന്നത് പുതിയൊരു പ്രതീക്ഷയോടെ ആവട്ടെ. പ്രതീക്ഷയാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ കരുത്ത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് 92.3 മലയാളം FM-നെ അറിയിക്കുക. ഞങ്ങളുടെ FB-യും ഇൻസ്റ്റാഗ്രാം പേജും സന്ദർശിക്കുക. വീണ്ടും കാണും വരെ അല്ല, നിങ്ങളിലേക്ക് എത്തും വരെ പ്രാർത്ഥനയോടെ നിർത്തട്ടെ. മായ സൈനിങ് ഓഫ്.